ജമീസകുന്നെ അല്ലാഹ തിയബാമീഹും തഖ്വാവിർവാഷ അദി തിയബാമീഹും മുഅ്മിനും കംഗാവാനമ റിബാഗ തിരം ബാക്കി ലിബേൻ ഹുരി എച്ചെ തിയബാമീഹും ദൂകുല്ലാഷെ.

0: ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യകെ അഡ്വസം ഗെന്ദവാദി ടെലിവിഷൻ മോഡിസ് മെജർക്ക് അഹാഷെ ബുണാണ് മി പ്രോഗ്രാം വല്ലവും ഗെന്ദവായ മിഹ ഫരാത്തക്ക മർഹബാദന്നവ. അഹാഷെ ബുണാണ് മി പ്രോഗ്രാമക്ക് സിയാസി ദായര ഗഹരക്കെ തെരുവ ഫരാത്തക്ക സർക്കാരുകെ ഇദാര ആദി കുംഫുണിതഹുകെ ഇസ് വെരിന്ന റയ്യത്തുന ഗുളുവായദിനുമുക ഗൊത്തും അളുഗൺമെങ് ഗെനസ്തിയ പ്രോഗ്രാമേ. കൊമ്മ ഹഫ്ത പ്രോഗ്രാമുകെ അളുഗൺമെന് നായകീഗ മെഹമാനുക്കു ബാരി വടാഗണവ. മെഹമാന ജവാബ് ദേവും ഗെന്ദവണി പി എസ് എം എ മെദുരുക്കും അളുഗൺമെ ഹുളുവാല ഫുരസത്തുക റയ്യത്തും ഫോണുവ ഫാസ്വാൽത്തക. ಮಿ ಹಫ್ತಾಗೆ ಸಳಗಣ ಮೆ ಎ ಫುರಸತ್ತು ರೈತನ ಹುಳುವಾಲಿ ಗಿನದಿಗೆ ಸುವಾಲ್ತಕ್ಕೆ ಅಳಗಣ್ಣ ಮಣಿ ಲಿಬಿಫ ಎಮ್ಮ ಮಿ ಹಫ್ತಾಗೆ ಸುವಾಲ್ ತೋಗೆ ಜವಾಬ ಅದಿ ಹಫ್ತಾಗೆ ಮೆಹಮಾನ ಆಗೀಗ ಕುಡ ಕುಡ ಇರುಕುಳಗೆ ತಿರೆಗ ಬತ್ತಲ್ ಕೊಲ್ಲಾಣ.
1: ಅಹಾಶೆ ಬುಣಾಣ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുകമ്മായകു
0: എക്കുവെരുകമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികമ്മായകു
0: എക്വരികമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മി ഗാതുക.